നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എസ് ബി എസ് മലയാളത്തിന്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂൺ 4 വ്യാഴം. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ എസ് ബി എസ് മലയാളത്തിൽ പരിപാടികളുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും എസ് ബി എസ് മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഇന്നത്തെ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിഡ്നിയിലും മെൽബണിലും വീട് വിലകൾ കുറയുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. തണുപ്പ് തുടങ്ങിയതോടുകൂടി പലർക്കും പല ചർമ്മ പ്രശ്നങ്ങളും ആരംഭിച്ചു കാണുമല്ലേ. ഇതിന് എന്താണ് പരിഹാരമാർഗമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രത്യേക അഭിമുഖവും ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഇന്ധനവില സ്ഥിരതയില്ലാതെ തുടരുകയാണ്. ഇന്ധനം നിറക്കുമ്പോൾ 98 വേണോ 95 വേണോ അതോ വില കുറഞ്ഞ E10 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണോ എന്ന് പലർക്കും സംശയമുണ്ടാകും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇന്നുണ്ട്. അതുകൂടാതെ പതിവ് പോലെ മനോഹരമായ ഗാനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിനു മുമ്പ് SBS മലയാളം ഇന്നത്തെ വാർത്ത.

0: ഓസ്ട്രേലിയക്ക് പുതിയ തീരുവ ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ശക്തമായി വിമർശിച്ചു. ഈ നീക്കം ന്യായീകരിക്കാനാകാത്തതും ഓസ്ട്രേലിയ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിന് വിരുദ്ധവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂലൈയിൽ അവസാനിക്കുന്ന നിലവിലെ 10% തീരുവയ്ക്ക് പകരമായി 12.5% പുതിയ തീരുവ ഏർപ്പെടുത്താനാണ് അമേരിക്ക ആലോചിക്കുന്നത്. നിർബന്ധിത ജോലിയിലൂടെ കുറഞ്ഞ വേതനം നൽകി നിർമ്മിച്ച സാധനങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് തടയുന്നതിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടെന്ന ആരോപണമാണ് പുതിയ നിർദ്ദേശത്തിന് US മുന്നോട്ട് വെക്കുന്ന കാരണം. ഓസ്ട്രേലിയ ഉൾപ്പെടെ 60 രാജ്യങ്ങളുടെ പേരുകളാണ് അമേരിക്ക പുറത്തിറക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക അടിമത്തം കൈകാര്യം ചെയ്യുന്നതിന് ഓസ്ട്രേലിയക്ക് ശക്തമായ നിയമങ്ങളുണ്ടെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞു. ഫെഡറൽ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ നിയമമാക്കാനുള്ള ആദ്യഘട്ട നടപടികൾ സർക്കാർ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. പ്രതിനിധി സഭയിൽ ഈ ബില്ലുകൾ പാസാകുമെന്നാണ് പ്രതീക്ഷ. ഗ്രീൻസ് പാർട്ടിയുടെ പിന്തുണയോടെ ബില്ല് പാസാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതേസമയം നികുതി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ട്രഷറർക്ക് നൽകുന്ന വിപുലമായ വിവേചനാധികാരങ്ങളെക്കുറിച്ച് ഗ്രീൻസ് പാർട്ടി ട്രഷറി വക്താവ് നിക് മക്കിം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ നികുതി സംബന്ധമായ വിവാദ നിർദ്ദേശങ്ങൾ സെനറ്റിൽ പാസാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനിടെ നാഷണൽ സെനറ്റർ ബ്രിഡ്ജറ്റ് മക്കൻസി ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഈ ബജറ്റ് ജനപ്രിയമല്ലെന്ന് അവർ ആരോപിച്ചു.
1: This is unprecedented powers to a treasurer in a budget. To me, it screams that they're a bit like not letting us know what their plans were heading into the budget with the taxes they were going to impose, that they don't want to bring that to the parliament, and so they're leaving that in Jim Chalmers' back pocket for him to change at a later date. And you're right, this is a friendless budget.
0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ വൈദ്യുതിക്കായി പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ ആഗോള ടെക് കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെടണമെന്ന് ക്ലൈമറ്റ് കൌൺസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ക്ലൈമറ്റ് കൌൺസിൽ നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം കൌൺസിൽ നിർദ്ദേശവുമായി രംഗത്തെത്തിയത് ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം കുത്തനെ വരുന്നത് മൊത്ത വൈദ്യുതി വില 26% വരെ വർദ്ധിക്കാൻ കാരണമായേക്കാമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. AI ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ വലിയ അളവിൽ വൈദ്യുതിയും വെള്ളവും ആവശ്യമാണ്. ഡാറ്റാ സെന്ററുകളുടെ വൈദ്യുതി ആവശ്യകതയ്ക്ക് അനുസൃതമായി പുതിയ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസിപ്പിക്കണമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ക്ലൈമറ്റ് കൌൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് അമാൻഡ മക്കൻസി പറഞ്ഞു. ഇത്തരമൊരു സമീപനം സ്വീകരിച്ചാൽ വൈദ്യുതി വില വർദ്ധിക്കുന്നതും മലിനീകരണം കൂടുന്നതും ഒഴിവാക്കാനാകുമെന്നും ഡാറ്റാ സെന്ററുകൾ

0: ഊർജ ഉപഭോഗത്തിന്റെ ആഘാതം സന്തുലിതമാക്കാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി.
1: So we've got a series of recommendations for how government can deal with this, particularly to ensure that new data centers match their power demand with new renewable energy so that it doesn't cause power prices to go up or pollution to go up. In fact, it neutralizes it.
0: കഞ്ചാവ് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾക്ക് വാഹനമോടിക്കാൻ അനുവദിക്കുന്ന നിയമ ഭേദഗതികൾ നടപ്പിലാക്കുമെന്ന് ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 3 ലക്ഷത്തിലധികം മെഡിസിനൽ കനാബിസ് ഉപയോക്താക്കളുണ്ടെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് വ്യക്തമാക്കി. പൂർണ്ണ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ട് ഫോർ NSW രജിസ്റ്റർ ചെയ്യുക, നിലവിലുള്ള മെഡിസിനൽ പ്രിസ്ക്രിപ്ഷന്റെ തെളിവ് സമർപ്പിക്കുക തുടങ്ങിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ സർക്കാർ ഇതിനായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള ഡ്രൈവർമാർക്ക് പ്രത്യേക ഇളവ് നൽകുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം റോഡ് സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഈ ഇളവ് ബാധിക്കില്ലെന്ന് പ്രീമിയർ പറഞ്ഞു. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുകയാണ്. വാർത്തകളുടെ എല്ലാ ദിവസവും വൈകുന്നേരം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5 മണിക്ക് SBS മലയാളം വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്രിയ ശ്രോതാക്കളെ, പതിവ് പോലെ ഇനി വാർത്തയ്ക്കപ്പുറമാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ വാർത്തയ്ക്കപ്പുറത്തിൽ ഇത്തവണ വീട് വിലയുമായി സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ 2 നഗരങ്ങളായ സിഡ്നിയിലും മെൽബണിലും വീടുകളുടെ വിലയിടിഞ്ഞതായി പുതിയ കണക്കുകൾ. പ്രോപ്പർട്ടി ഗവേഷണ സ്ഥാപനമായ ക്വാർട്ടാലിറ്റി പുറത്തുവിട്ട ഹോം വാല്യൂ ഇൻഡെക്സിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ വീട് വിലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ക്വാർട്ടാലിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമാണ് വാർത്തയ്ക്കപ്പുറത്തിലൂടെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സിഡ്നിയിലും മെൽബണിലും വീടുകളുടെ വില ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൌസിംഗ് വിപണിയിൽ മാറ്റത്തിന്റെ സൂചനകൾ കാണാൻ തുടങ്ങിയെന്ന് ക്വാർട്ടാലിറ്റി പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. മെയ് മാസത്തിൽ സിഡ്നിയിൽ ഭവനവില 0.9% മെൽബണിൽ 0.8% കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ഈ 2 നഗരങ്ങളെ കൂടാതെ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലും 0.2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മറ്റ് സംസ്ഥാന ടെറിട്ടറികളുടെ തലസ്ഥാന നഗരങ്ങളിൽ വില വർധനവ് തുടരുന്നുണ്ടെങ്കിലും അതിന്റെ വേഗത മുൻമാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞതായാണ് റിപ്പോർട്ട്. ദേശീയ തലത്തിൽ ക്വാർട്ടാലിറ്റിയുടെ ഹോം വാല്യൂ ഇൻഡെക്സ് മെയ് മാസത്തിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വിപണിയിൽ ഒരു വഴിത്തിരിവിന്റെ സൂചനയായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വിലകൾ തുടർച്ചയായി ഉയർന്നിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള ഈ നിശ്ചലാവസ്ഥ തന്നെ വിപണി തണുക്കുന്നുവെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. കോവിഡ് കാലഘട്ടത്തിനുശേഷം ഭവന വിപണിയിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരുന്നത്. കുറഞ്ഞ പലിശ നിരക്ക്, വർദ്ധിച്ച ആവശ്യകത, പരിമിതമായ ലഭ്യത എന്നിവയെല്ലാം ഭവനവിലയെ റെക്കോർഡ് ഉയരങ്ങളിലേക്കെത്തിച്ചു. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ചിത്രം മാറി. റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് വർധനകൾ വായ്പ എടുക്കുന്നവർക്കുള്ള ചെലവ് ഗണ്യമായി ഉയർത്തി. അതിനൊപ്പം ഉയർന്ന ജീവിതച്ചെലവും സാമ്പത്തിക അനിശ്ചിതത്വവും ആളുകളെ കൂടുതൽ ജാഗ്രതയോടെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതിന്റെ ഫലമായി കഴിഞ്ഞ വർഷം നവംബറിലെത്തിയ ഉയർന്ന നിലയിൽ നിന്ന് സിഡ്നിയുടെയും മെൽബണിന്റെയും വീടുവിലയിൽ ഇപ്പോൾ

0: Sigue conectado ante lo inesperado con Invincible Wi-Fi de Spectrum. Invincible Wi-Fi te mantiene conectado con internet con fibra óptica, red 5G automática y batería de respaldo de 8 horas para que nada te detenga. Trabaja, haz streaming, sigue conectado con amigos y familia, pase lo que pase. Nada te detiene con Invincible Wi-Fi de Spectrum. Aplican restricciones, servicio no disponible en todas las áreas.
1: തലസ്ഥാന നഗരമായ കാൻബറിൽ ഒരു വീട് വാങ്ങാനായി ശരാശരി 891K ചെലവാക്കേണ്ടി വരുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഭവനവിലയിലുണ്ടായ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പലതരം ഘടകങ്ങളുണ്ടെന്ന് കോട്ടാലിറ്റിയിൽ നിന്നുള്ള ടിം ലോലസ് ചൂണ്ടിക്കാട്ടുന്നു. ഉയർന്ന പലിശ നിരക്കുകൾ, സാമ്പത്തിക വളർച്ചയുടെ വേഗത കുറയുന്നത്, ഇന്ധന വിലവർദ്ധന, ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയെല്ലാം ഭവനവിപണിയെ ബാധിച്ചതായി ടിം വ്യക്തമാക്കി.
2: There's a lot of reasons for this flat outcome in our national index. You can go all the way back to the end of last year when affordability challenges and serviceability pressures were starting to slow the market. But then since then, we've obviously seen 75 basis points of rate hikes. We've seen a crisis in confidence amid what's happening in the Middle East and higher fuel costs. And now we've seen the federal budget handed down, which we're expecting to be a disincentive for investment activity as well. So there's a whole range of things, but I think foundationally, this really started late last year and has been gathering some momentum.
1: ഫെഡറൽ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി നിക്ഷേപ മാറ്റങ്ങൾ ഭവന വിപണിയെ പ്രതികൂലമായി ബാധിച്ചുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ ലേല വിൽപ്പനകളിൽ വെറും 54% മാത്രമാണ് വിജയകരമായതെന്നും ടിം ലോലസ് വ്യക്തമാക്കി. 2020 കോവിഡ് ആരംഭിച്ച കാലത്തിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു.
2: Last weekend, the early numbers came in at 54%, which was the lowest clearance rate we've seen since April of 2020, just as COVID was becoming a thing. So I think there's some clear indirect evidence that the budget's had a negative impact on sentiment, and we are expecting that'll flow through over the coming months.
1: പ്രധാന നഗരങ്ങളിലെ ഭവനവിലയിൽ ഉണ്ടായ ഇടിവ് ഭാവിയിൽ ജനങ്ങളുടെ പ്രതീക്ഷയില്ലായ്മയുടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറഞ്ഞതിന്റെയും സൂചനയാണെന്ന് പ്രതിപക്ഷ ട്രഷറി വക്താവ് ടിം വിൽസൺ പറയുന്നു.
3: The reason house prices are feeling an adjustment is because people aren't confident about their future. I'll never welcome a time where Australians feel less confident about their future.
1: ഭവനവില 10% വരെ കുറയുമെന്നുള്ള ഊഹാപോഹങ്ങൾ പോലും നിലവിലുണ്ട്. വീടുവില സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രവചനങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ട്രഷറർ ജിം ചാമേഴ്സ് ഈ വിലയിരുത്തലുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ട്രഷറി മോഡലുകൾ പ്രകാരം ഭവനവിലകൾ ഇനിയും ഉയരുമെങ്കിലും മുൻ പ്രവചനങ്ങളെ അപേക്ഷിച്ച് വളർച്ചയുടെ വേഗത ഏകദേശം 2% കുറയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ.
4: Obviously, I'm aware that there are a number of different forecasts about the outlook for house prices. The Treasury modelling that we provided in some detail on budget night says that the Treasury expects house prices to continue to grow, but about 2% more slowly than before. That's about $19,000 on the median house price. And so that's Treasury expectations, but I acknowledge that different organisations and different entities have different forecasts. Once again, the budget is not the only factor when it comes to what's happening in our housing market. We have seen multiple interest rate hikes in recent months. We have got a softening of economic conditions more broadly as a consequence of the war in the Middle East, and so we're seeing all of that play out.
1: ഭവനവിലയിൽ ചെറിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിലും വാടക വിപണിയിൽ പ്രതിസന്ധി തുടരുകയാണ്. രാജ്യത്തെ വാടക വീടുകളുടെ വേക്കൻസി റേറ്റ് വെറും 1.5%, അതായത് ആവശ്യക്കാർ കൂടുതലും ലഭ്യത കുറവുമാണ്. മെയ് മാസത്തിൽ ദേശീയ വാടക നിരക്ക് 0.6% കൂടി ഉയർന്നു. ഇത് ഏപ്രിലിലെ വർധനവിനോട് സമാനമാണെങ്കിലും വർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിലേതിനേക്കാൾ ചെറിയ തോതിൽ മന്ദഗതിയിലാണ്. അതുകൊണ്ടുതന്നെ വാടക വിപണിയിലെ ഈ സമ്മർദ്ദം ഉടൻ കുറയുമെന്ന സൂചനകൾ ഇപ്പോൾ കാണുന്നില്ലെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ. ജൂൺ 15-16 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ പലിശ നിരക്കുകൾ സംബന്ധിച്ച അടുത്ത നീക്കം പ്രഖ്യാപിക്കും. നിലവിലെ സാഹചര്യത്തിൽ ജൂൺ മാസത്തിൽ പലിശ ഉയർത്തിയേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ പാദത്തിലെ കണക്കുകൾ കൂടി വിലയിരുത്തിയ ശേഷം വരും മാസങ്ങളിൽ RBA ഉചിതമായി തീരുമാനം സ്വീകരിക്കും. എന്നാൽ ഭവനവില താഴേക്ക് പോകുമോ അതോ വീണ്ടും ഉയർച്ചയിലേക്ക് മടങ്ങുമോ എന്നത് പലിശ നിരക്കുകളും ഇനിയുള്ള സാമ്പത്തിക സാഹചര്യങ്ങളും ആശ്രയിച്ചിരിക്കും.

സാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വീട് വാങ്ങുന്നവർക്ക് ആശ്വാസമായി ഓസ്ട്രേലിയയിൽ വീടുകളുടെ വില, ഭവനവില ഇടിയുന്നതായുള്ള പുതിയ കണക്കുകൾ. ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ വീട് വിലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും കോട്ടാലിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമാണ് വാർത്തയ്ക്കപ്പുറത്തിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകുന്നതിനു മുമ്പ് ചെറിയൊരു ഇടവേള.

0: പ്രിയ ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിന്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടികളുമായി നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കൊപ്പം. പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം എസ് ബി എസ് മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. അതുകൂടാതെ ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്കും കേൾക്കാം. ഇനി പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി എ എൻ കുമാരമംഗലം ചേരുന്നു. കുമാരമംഗലം, 16th കേരള നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഉയർന്നേക്കാവുന്ന പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ?
1: നവ്യ, 16th നിയമസഭയുടെ സമ്മേളനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ ചുമതലകൾ ഏറ്റെടുത്താണ് പരിപാടികൾ തുടങ്ങിയത്, സഭാ നടപടികൾ തുടങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഡെപ്യൂട്ടി സ്പീക്കറായി, വളരെ കാലത്തിന് ശേഷം 40 വർഷത്തിന് ശേഷം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതലയേറ്റു. സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുതിയ അംഗങ്ങളുടെ പ്രസംഗങ്ങൾ നടക്കുകയായിരുന്നു. അതായത് ആദ്യ പ്രസംഗം, മെയ്ഡ് ഇൻ സ്പീച്ച് എന്ന് പാർലമെന്ററി ഭാഷയിൽ പറയുന്ന പ്രസംഗങ്ങളാണ് പൊതുവെ നടന്നത്. ഇതിൽ പലരും തങ്ങളുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ തങ്ങൾ ജയിച്ചു വന്ന സാഹചര്യവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന വളരെ ക്രിയാത്മകമായ വിമർശങ്ങളുമെല്ലാം തന്നെ അഴിച്ചു വിടുകയും ചെയ്തു. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി, യു ഡി എഫിന്റെ പിന്തുണയോട് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജി സുധാകരനും തന്റെ വാക്ശരങ്ങൾ കൊണ്ട് അവിടെ നിയമസഭയിൽ വളരെ ചെറിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഏതായാലും പ്രധാനമായും ഉണ്ടായിരുന്ന കാര്യം, മുഖ്യമന്ത്രി വി ഡി സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അവരവരുടെ പ്രസംഗങ്ങൾ നടത്തിയതാണ്. അതായത് താൻ സ്ഥാനമൊഴിയുമ്പോൾ ഖജനാവിൽ 5000 കോടി രൂപയുടെ ശേഷിപ്പുണ്ടായിരുന്നു എന്ന് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. മാത്രമല്ല, ഒരു ധവളപത്രം ഇറക്കുമെന്ന യു ഡി എഫ് സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നു, ഇത് കാണിച്ച് തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും പിണറായി വിജയൻ പറഞ്ഞു. വി ഡി സതീശനാകട്ടെ, ഈ സർക്കാരിന്റെ, അതായത് കഴിഞ്ഞ 10 വർഷമായി നടത്തിയ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടാണ് തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടായത് എന്ന് ഊന്നി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല നടപടികളും തിരുത്തും എന്ന് തന്നെ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും യു ഡി എഫ് സർക്കാർ അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ഉണ്ടായ കിഴക്കമ്പലം മലയിടം ദുരത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യത്തിലും ചർച്ച നടന്നു. ഇന്നലെയാണ് ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിയത്. എന്നാൽ ഇത് നടത്താനാവില്ല എന്നും സ്പീക്കർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് റവന്യൂ മന്ത്രി സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകി. അദ്ദേഹം പറഞ്ഞത് സ്ഥലംമാറ്റ നടപടികൾ സ്വാഭാവികമാണ്, അത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സ്ഥലം മാത്രമേ നടക്കുന്നുള്ളൂ, ഇതിൽ രാഷ്ട്രീയ ബന്ധം ആരോപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻമാരെ എല്ലാം തന്നെ ഇപ്പോൾ സസ്പെൻഷനിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്ത് നടന്ന, ആലപ്പുഴയിൽ നടന്ന ലാത്തിചാർജുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഇപ്പോൾ സസ്പെൻഷനിലെടുത്തിരിക്കുന്നത്. ഇവരുടെ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. അങ്ങനെ പല ഇടതുപക്ഷ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി എന്നുള്ള ആരോപണം വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെ BJP നിയമസഭാ കക്ഷി നേതാവായി ചാത്തന്നൂരിൽ നിന്നുള്ള എം എൽ എ ഗോപകുമാറിനെ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും തന്റെ ആദ്യ പ്രസംഗത്തിൽ പെട്രോളിയം വിലവർദ്ധനയും മറ്റുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹവും പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരാകട്ടെ, സംസ്ഥാനത്തെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്രത്തിലുള്ള BJP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ഈ ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഏതായാലും വളരെ സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് നവ്യ. കാരണം തങ്ങൾ സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും എതിർക്കുന്നില്ല, കഴിഞ്ഞ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിനെ സ്വാഗതം ചെയ്യും, അതിന്റെ ആവശ്യകതയെ ഊന്നി പറയും. ഈ സർക്കാരിനെ ഉടൻ തന്നെ എന്തെങ്കിലും വലിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളോ മറ്റോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു തുടക്കത്തിൽ തന്നെ ഒരു ആരോഗ്യകരമായ പ്രതിപക്ഷത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, നയപ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ സ്വാഭാവികമായും വിവാദങ്ങളും ഉണ്ടാവുക. നന്ദിയാണ്.
0: വളരെയധികം നന്ദി കുമാരമംഗലം വിശദാംശങ്ങൾ പങ്കുവച്ചതിന്. ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾക്ക് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവെക്കാം.
2: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
0: എ എൻ കുമാരമംഗലമാണ് 16-ാം കേരള നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമെല്ലാം പോകുന്നതിന് മുമ്പ് KJ യേശുദാസിന്റെ ശബ്ദത്തിലുള്ള മനോഹരമായൊരു ഗാനം ആസ്വദിക്കാം.

SBS ചിൽ മനം കുളിർപ്പിക്കുന്ന സംഗീതവുമായി SBS ചിൽ കേൾക്കാം. SBS ചിൽ SBS ഓഡിയോ ആപ്പിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: എസ് ബി എസ് മലയാളത്തിന്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശദാംശങ്ങളും അടങ്ങിയ പോഡ്കാസ്റ്റുകളാണ് എസ് ബി എസ് മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വാഹനങ്ങളിൽ ഇന്ധനം നിറക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഇന്ധനം നിറക്കണമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും സംശയമുണ്ടാകാറുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ശൈത്യകാലം തുടങ്ങുന്നതോടുകൂടി പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വരണ്ട ചർമ്മവും അതുമൂലമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും. ചിലർക്ക് ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നതായും മറ്റു ചിലർക്ക് ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായുമൊക്കെ കാണാം. ഇതിൽ നിന്ന് ആശ്വാസം കിട്ടാൻ എന്താണ് പോം വഴിയെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവുമല്ലേ. നമ്മൾ വളരെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ട അവയവങ്ങളിലൊന്നാണ് ചർമ്മം. വേനൽക്കാലത്ത് ശീലിച്ച അതേ രീതിയിലല്ല ശൈത്യകാലത്ത് ചർമ്മ സംരക്ഷണം. ചർമ്മം വരണ്ടു പോകാതിരിക്കാനും ആരോഗ്യത്തോടെ നിലനിർത്താനും എന്തെല്ലാം ചെയ്യണമെന്ന് വിശദീകരിക്കുകയാണ് ആക്മെ ഹെയർ ആൻഡ് ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യനായ രാധിക സന്തോഷ്. അഖിലശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം.
1: സ്വാഗതം രാധിക എസ് ബി എസ് മലയാളത്തിലേക്ക്.
2: ഓസ്ട്രേലിയയിൽ വിന്റർ സീസൺ സാധാരണക്കാരുടെ ചർമ്മത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ സമയത്ത് ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: സീസൺ ബാധിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ വിന്റർ സീസണില് എപ്പോഴും നമുക്ക് നമ്മുടെ സ്കിന്ന് എപ്പോഴും ഡ്രൈയും ഫ്ലേക്കി ആയിരിക്കും. അങ്ങനെ പിന്നെ അതുപോലെ നമ്മൾ ആ സമയത്ത് നല്ലവണ്ണം ഹോട്ട് വാട്ടറിലൊക്കെ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ സ്കിന്ന് മൊത്തത്തോടെ ഒരു ഡ്രൈ ആണ്. ഹീറ്റർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫ്ലേക്കി സ്കിന്നും ലിപ്സും ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്.
2: നമ്മള് ഈ സമയത്ത് ചർമ്മം വരണ്ടു പോവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
3: ഓക്കെ, ഈ സമയത്ത് പല രീതിയിലുണ്ട്. അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുളിക്കുന്നത്. ഇപ്പം ഭയങ്കര ഹോട്ട് വാട്ടറിലാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ ഉടനെ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. പിന്നെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച്, അതായത് ഷീ ബട്ടർ ഉള്ള ഗ്ലിസറിൻ അടങ്ങിയ ക്രീംസ് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മോയ്സ്ചറൈസറിൽ യൂസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ഡ്രൈ സ്കിന്നും സ്കിൻ കെയറും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതായിരിക്കും.
2: തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത്, ഇത് ചർമ്മത്തിന് ദോഷമാകുമോ? കാരണം തണുപ്പ് നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ.
3: അതെ അതെ, ഡെഫിനറ്റ്ലി നമ്മൾ ഒരിക്കലും ഹോട്ട് വാട്ടറിൽ മുഖം കഴുകാൻ, ചൂടുവെള്ളത്തിൽ മുഖം കഴുകാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു ലൂക്ക് വാം വാട്ടറിലായിരിക്കണം, അതായത് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി അഥവാ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് അവേ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും.
2: പൊതുവേ ഇന്ത്യൻ സ്കിൻ അല്പം എണ്ണമയമുള്ളതാണ്, വരണ്ട

0: സ്കിന്നുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ തണുപ്പും കൂടെ ആകുന്നതോടെ എല്ലാവരും ഹീറ്ററിലേക്ക് മാറും. വീട്ടിനുള്ളിലും ഓഫീസിലും എല്ലായിടത്തും ഹീറ്ററുണ്ട്. സ്ഥിരമായി ഹീറ്റർ ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ചർമ്മത്തെ ദോഷമായി ബാധിക്കുമോ?
1: ആ, എന്തായാലും ബാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഹീറ്റർ എത്രത്തോളം ഉപയോഗിക്കുമോ അത്രത്തോളം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് നല്ലൊരു ഹ്യൂമിഡിഫൈസർ വയ്ക്കുക, അല്ലെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു ബൗളിൽ വെക്കുവാണെങ്കിൽ പോലും അത് നമുക്ക് കുറെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിൽ നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവും. അപ്പോ ഇനഫ് വെള്ളം കുടിക്കുക, പിന്നെ ഹ്യൂമിഡിഫൈസർ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
0: വിന്റർ സീസണിൽ ഉപയോഗിക്കുന്ന സോപ്പുകൾ, ഫേസ് വാഷുകൾ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാധിക?
1: വിന്റർ സീസണിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നമ്മുടെ ഓരോരുത്തരുടെ ചർമ്മം ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതായത് ഡ്രൈ ഉള്ളവരുണ്ടാവും, ഓയിലി ഉണ്ടവരുണ്ടാവും. അതുകൊണ്ട് മെയിൻലി വിന്ററിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മോർ ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള ക്രീംസ്, പിന്നെ എൻസൈംസ് ഉള്ള സാധനങ്ങള്, അങ്ങനത്തെ സിറമൈഡ്സ് ഒത്തിരി ഉള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഷീ ബട്ടർ അങ്ങനെയൊക്കെ ഉള്ള ക്രീംസ് നോക്കി ഉപയോഗിക്കുന്നതാണ് സ്കിന്നിന് നല്ലത്.
0: ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡ് ഉണ്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ?
1: ഇവിടെ നോർമലി ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയിൽ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് സെറാവിയും സെറ്റാഫിലൊക്കെയാണ്. അതായത് ക്യൂ വി ക്രീംസ് ഒക്കെ, ബിക്കോസ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിലുള്ള ആൾക്കാർക്കും ഈ ക്രീംസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്കിന്ന് ടെസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്താണ് ക്രീംസ് പറയാറ്.
0: തണുപ്പ് കാലത്ത് ഓസ്ട്രേലിയയിൽ വെയിലില്ലെന്ന് കരുതി പലരും സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ തണുപ്പ് കാലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കണമോ?
1: ഓസ്ട്രേലിയയില് നമ്മള് നിൽക്കുന്ന സ്ഥലം, അതായത് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാലും പേർത്തിലും ബ്രിസ്ബെയിനിലും ഡാർവിൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ അവിടുത്തെ യു വി റേഡിയേഷൻ കുറച്ച് ഹയർ ആണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ വിന്റർ ടൈമിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയും. അതേസമയം വിക്ടോറിയ, ടാസ്മേനിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും മെയ് ടു ജൂൺ സമയങ്ങളിൽ നമുക്കിപ്പോ ഡെയിലി ഇൻഡെക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ യു വിയുടെ ഇൻഡെക്സ് കാണിക്കും. അത് 3 ലോവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ വേണ്ട, പക്ഷെ 3 എബവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിന്ററിലും സൺസ്ക്രീന് ഇടണം എന്ന് തന്നെ നിർബന്ധമായും പറയുന്നതാണ്.
0: മഞ്ഞുകാലത്ത് മുഖം സ്ക്രബ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് രാധികയുടെ അഭിപ്രായം? എത്ര തവണ നമുക്ക് സ്ക്രബ് ചെയ്യാം?
1: മഞ്ഞുകാലത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം, അതായത് വീക്ക്ലി 2 പ്രാവശ്യമെങ്കിലും സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ വിന്റർ ടൈമിലാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ മേളിലുള്ള ആ ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ അതും ഈ പറഞ്ഞ പോലെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നും അല്ലാത്തതും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഈ സ്കിന്നിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്.
0: പിന്നെ പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് രാധിക, ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത്. തുപ്പലിറക്കിയോ അല്ലെങ്കിൽ തുപ്പൽ കൊണ്ട് തന്നെ നനച്ച് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഈ ചുണ്ട് പൊട്ടുന്നത് നമുക്ക് തണുപ്പ് കാലത്ത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും? അതിന് എന്തെങ്കിലും ഒരു എളുപ്പവഴിയുണ്ടോ?
1: അതിന് എളുപ്പവഴി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ലിപ്ബാം ഒക്കെ ഇട് തന്നെ വേണം. പക്ഷെ ഡെഫിനറ്റ്ലി സലൈവ നമ്മുടെ തുപ്പല് ചുണ്ടില് തേക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ബിക്കോസ് അത് ആ സമയത്ത് നമുക്കൊരു ആശ്വാസമാവുമെങ്കിലും അതുള്ള ഡ്രൈനെസ്സിനെ കുറച്ചുകൂടെ വരൾച്ച അത് കൂട്ടാനേ സാധിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ തുപ്പല് വെക്കുന്നത് അത്ര നല്ലതല്ല. ഡെഫിനറ്റ്ലി ഒരു ലിപ്ബാം യൂസ് ചെയ്യുക, അതുമല്ല നാച്ചുറൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ നെയ് പുരട്ടിയാൽ തന്നെ നല്ലതാണ്.
0: വിന്റർ സീസണിൽ ചർമ്മത്തിന്റെ ഈർപ്പവും തിളക്കവും ഒക്കെ നിലനിർത്താൻ ക്ലിനിക്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ ഫേഷ്യലുകൾ എന്തൊക്കെയാണ്?
1: ഫേഷ്യലുകള് അതും ഈ പറഞ്ഞ പോലെ സ്കിന്നിനനുസരിച്ചിട്ടാണ്. നമുക്ക് ഇപ്പൊ പീലിങ്സ് പോലുള്ളതൊക്കെ ഡ്രൈ സ്കിൻ ഒത്തിരി ഉള്ളവർക്കാണെങ്കിൽ ലാക്റ്റിക് പീലിങ്സ് ചെയ്യാം, പിന്നെ ഒരു ചെറിയൊരു ഹൈഡ്രാ ഫേഷ്യല് ചെയ്യാം. അത് ഓരോ സ്കിന്നിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക.
0: നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ലളിതമായ എന്തെങ്കിലും ഫേഷ്യലുകളുണ്ടോ?
1: ഉണ്ട്. ഏറ്റവും നല്ലത് ഒരു പാക്ക്

0: റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ, ഒരു ഏകദേശം എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ കടലമാവ്, കടലമാവിൽ ഒരു കുറച്ച് തൈര്, ഇടുക, ഒരു പിഞ്ച് ടേമറിക്, ഇടുക, അതിൽ മുട്ടയുടെ വെള്ള ഇടുവാണെങ്കിൽ, ഇത് അത്യാവശ്യം നമുക്ക് ഇപ്പോ എന്താ പറയാ, ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഓയിലി അല്ല, ഡ്രൈ ആയിട്ടുള്ളവർക്കും ഇത് നല്ലതാണ്.
1: ഇപ്പൊ രണ്ടു തരത്തിലുള്ള സ്കിൻ ടോൺ ഉള്ളവരുണ്ടാകുമല്ലോ, ഡ്രൈ സ്കിൻ ഉണ്ടാകും, പിന്നെ ഓയിലി സ്കിൻ ഉണ്ടാകും. ഓയിലി സ്കിൻ തന്നെയാണോ നമ്മൾ തൈര് ചേർക്കേണ്ടത്?
0: അതെ, ഓയിലി സ്കിൻ ഉള്ളവരാണ് തൈര് ചേർക്കേണ്ടത്. അതേസമയം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തൈരിന് പകരം നമ്മൾ പാലാണ് ആഡ് ചെയ്യേണ്ടത്.
1: ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പാർലറിലൊക്കെ ആണെങ്കിൽ ആവി പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ ആവി പിടിക്കണോ?
0: ഇല്ല, ആവി പിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ആവി പിടിച്ചതിന് ശേഷമാണ് പാക്ക് ഇടേണ്ടത്.
1: ഓക്കെ, തീർച്ചയായും. ബാഹ്യമായ പരിചരണത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ആരോഗ്യപരമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പ്രത്യേകം കഴിക്കേണ്ടതുണ്ടോ വിന്റർ സീസണിൽ? ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ എന്താണ് അഭിപ്രായം?
0: ഭക്ഷണത്തിലും ഈ പറഞ്ഞ പോലെ തണുപ്പ് കാലങ്ങളിലാണെങ്കിൽ എപ്പോഴും നല്ല വോം ആയിട്ട്, അതായത് നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ പംകിന്, ക്യാരറ്റ്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, ഈ എന്താ പറയാ, ചീര, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഓറഞ്ച്, കിവി, മാൻഡറിൻ, ഇങ്ങനത്തെ സാധനങ്ങളും, നട്ട്സും, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറയുന്ന ഭക്ഷണങ്ങൾ. അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സ്കിന്നിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്.
1: ഇതോടൊപ്പം തന്നെ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് സ്കിന്നിനെ കുറിച്ചായിരുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എത്ര തവണ നമുക്ക് തല കഴുകാം, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്?
0: തണുപ്പ് കാലത്ത് തല കഴുകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡെയിലി കഴുകാൻ എന്തായാലും പറയത്തില്ല. ഒന്നാമത് നമ്മൾ ഹീറ്ററും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഒരു ഡ്രൈനസ് ഉണ്ടാവും നമ്മുടെ സ്കിന്നിനും സ്കാൽപ്പിലും ഒക്കെ. അപ്പൊ അതിൻ്റെ കൂടെ ചൂട് വെള്ളത്തിലായിരിക്കും നമ്മൾ കൂടുതലും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മൊത്തത്തോടെ ഡ്രൈനസ് ആയതുകൊണ്ട് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റാൻ, അതായത് ഇപ്പൊ ഒരു ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ 3 times a day, ഇപ്പൊ ഒരു
1: എന്താ പറയാ,
0: three times a week. പിന്നെ അതുപോലെ ഒരു ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ 2 times a week. അങ്ങനെയാണ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറ്.
1: ഈ സമയത്ത് പൊതുവെ ആളുകളൊക്കെ ഇങ്ങനെ തല ചൊറിച്ചിലുണ്ടാകാറുണ്ട് തണുപ്പ് സമയത്ത്, അപ്പം അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും?
0: അത് ഒഴിവാക്കാൻ പറ്റുന്നത് നമുക്കിപ്പോ ഡ്രൈനെസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക, ഡ്രൈ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ തലയിൽ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അത് നാച്ചുറൽ ആയിട്ടും ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് അതിനനുസരിച്ചുള്ള സ്കാൽപ്സിനുള്ള ഇൻഗ്രീഡിയൻസ്, അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യാനാണ് പറയാറ്.
1: പാക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ തലയ്ക്ക് പറ്റിയ ഒരു നോർമൽ പാക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
0: നോർമൽ പാക്ക് എന്ന് പറയുമ്പോൾ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉലുവ, നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ട് അരച്ച് അത് തേക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പ് ഒട്ടും പറ്റാത്തവർക്കാണെങ്കിൽ ഉലുവ തണുപ്പാണ്. അപ്പം ഓരോരുത്തരുടെയും അവരവർക്ക് അനുയോജ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തേക്കുന്നതായിരിക്കും നല്ലത്.
1: തണുപ്പ് കാലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഷാംപൂ, കണ്ടീഷണർ ഒക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ നോക്കി നമ്മൾ വാങ്ങണം?
0: തണുപ്പ് കാലത്ത് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചില്ല. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷാംപൂവും കണ്ടീഷണറും എല്ലാം പറയുന്നത്. അതായത് നമ്മളിപ്പോ കളറ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഷാംപൂ വ്യത്യാസമായിരിക്കാം, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ ആദ്യം നമ്മുടെ സ്കാൽപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുയോജ്യമായ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതാണ് നല്ലത്.
1: പിന്നെ ഒരു ചോദ്യം കൂടെ, മുടി കൊഴിച്ചിൽ തടയാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം?
0: മുടി കൊഴിച്ചിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്ത് അയണിന്റെയോ വൈറ്റമിൻ ഡിയുടെയോ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടി കൊഴിച്ചിലിനെ വേറെ നമ്മൾ ആദ്യം അത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൊഴിച്ചിൽ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അലോവേറയുടെ പാക്ക്, പിന്നെ ഈ ബനാനയുടെ പാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇടുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല എണ്ണ, നന്നായിട്ട് കാച്ചി തേക്കുക. പിന്നെ റോസ്മേരി യൂസ് ചെയ്യുക, റോസ്മേരിയുടെ ഓയില് നമുക്ക് ആഡപ്പ് ചെയ്യാം, നമ്മുടെ മറ്റുള്ള ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം, അതൊക്കെ കുറച്ച് സഹായിക്കും.
1: ഈ സീസണിൽ

0: കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ?
1: കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നല്ലതാണ് എന്ന് പറയത്തില്ല. പക്ഷെ നമ്മൾ ഇപ്പോ സ്ട്രെയിറ്റനിങ് ബോട്ടോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോ വിപണിയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ട് ഇങ്ങനെ എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല ഇൻഗ്രീഡിയൻസും നല്ല ഇതുമുള്ള ക്വാളിറ്റി ഉള്ള നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെയാണ്.
0: നന്ദി രാധിക.
1: നന്ദിയുണ്ട്. താങ്ക് യു.
2: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
3: ശൈത്യകാലം വരുമ്പോൾ ചർമ്മം ഈർപ്പം കുറയുകയും ശരീരത്തിൻ്റെ ചർമ്മം പെട്ടെന്ന് വരണ്ട് അടലുകളായി ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത് സാധാരണമാണ്. ശൈത്യകാലത്തെ അന്തരീക്ഷത്തിലെ തണുത്ത കാറ്റും ചൂടുവെള്ളത്തിലുള്ള കുളിയുമൊക്കെ പലപ്പോഴും ചർമ്മത്തിൻ്റെ വില്ലന്മാരാവാറുണ്ട്. വരണ്ട ചർമ്മക്കാർ ശൈത്യകാലത്ത് ശ്രദ്ധിക്കേണ്ടതും പിന്തുടരാവുന്നതുമായ ചില ചർമ്മ സംരക്ഷണ വഴികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരുമായി നേരിട്ട് ബന്ധപ്പെടുക.

നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ പരിപാടികളുമായി നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കൊപ്പം. ഓസ്ട്രേലിയയിൽ ഇന്ധനവില സ്ഥിരതയില്ലാതെ തുടരുകയാണ്. ഇന്ധനം നിറയ്ക്കുമ്പോൾ 98 വേണോ, അതോ 95 വേണോ, അതോ വില കുറഞ്ഞ E10 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണോ എന്ന് പലർക്കും സംശയമുണ്ടാകും. അതിനുള്ള ഉത്തരമാണ് ഈ പോഡ്കാസ്റ്റ്. ഓസ്ട്രേലിയയിൽ ലഭ്യമായ വിവിധ ഇനം ഇന്ധനങ്ങളും അത് ഏതൊക്കെ വാഹനങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുമാണ് ഫ്യുവൽ ഇൻ ഫോക്കസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോജോ ജോസഫ്.
1: ഏത് ഇന്ധനമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ വാഹനത്തെയും അതിന്റെ എഞ്ചിനെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങൾ രാജ്യത്ത് ലഭ്യമാണെങ്കിലും അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പ്രധാനമായും നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിൻ ആവശ്യകതകളെ മനസ്സിലാക്കി വേണം ഇന്ധന ഗ്രേഡ് തിരഞ്ഞെടുക്കുവാൻ. കാരണം എല്ലാ ഇന്ധനവും നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമല്ല. ഓസ്ട്രേലിയൻ സർവീസ് സ്റ്റേഷനുകളിൽ വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള അൺലീഡഡ് പെട്രോൾ, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ, ഡീസൽ എന്നിവ ലഭ്യമാണ്. സാധാരണയായി ലഭിക്കുന്ന ഇന്ധനങ്ങളിൽ 91 ഒക്ടെയ്ൻ റെഗുലർ അൺലീഡഡ് പെട്രോൾ, 95 ഒക്ടെയ്ൻ പ്രീമിയം അൺലീഡഡ്, 98 ഒക്ടെയ്ൻ പ്രീമിയം പെട്രോൾ, E10 എത്തനോൾ മിശ്രിത പെട്രോൾ, ഡീസൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ മാനദണ്ഡങ്ങൾ മറ്റ് രാജ്യങ്ങളിലേതിന് തുല്യമായ ഇന്ധന ഗുണനിലവാരവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പ്രോ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന സാഷ് അമൻ ഇക്കാര്യം വിശദീകരിക്കുന്നു. കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം.
2: So if you go to the US for instance, you'll see low, medium and high grade octane are traditionally labeled 87, 89 and 91. Here it's 91, 95, 98. In each case, it's simply how the government is choosing to calculate it. But the truth of the matter is, ultimately, these are internationally harmonized.
1: ഇനി എന്താണ് ഈ ഒക്ടെയ്ൻ റേറ്റിംഗ് എന്ന് നോക്കാം. റോയൽ ഓട്ടോമൊബൈൽ ക്ലബ് ഓഫ് വിക്ടോറിയയുടെ തലവനായ ജെയിംസ് വില്യംസ് വിശദീകരിക്കുന്നു.
3: So the octane number on the bows shows how resistant a fuel is to what they call engine knock. The higher the number, it means that the higher the quality of the fuel is.
1: ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് നല്ലതാണ്, പക്ഷേ വില കൂടും. എന്നാൽ ഇത് മികച്ച എഞ്ചിൻ പ്രകടനമോ ഇന്ധനക്ഷമതയോ നൽകണമെന്നില്ല. ഒക്ടെയ്ൻ നമ്പർ കൂടുന്തോറും ഇന്ധനത്തിന്റെ ഗുണനിലവാരം ഉയരുമെങ്കിലും എല്ലാ വാഹനങ്ങൾക്കും ഇതുകൊണ്ട് അധിക നേട്ടമില്ല. ചെറിയ SUV

0: ഹാച്ച്ബാക്കുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്ക് 91 ഒക്ടെയ്ൻ പെട്രോൾ തന്നെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഓപ്ഷൻ എന്ന് ജെയിംസ് വില്യംസ് പറയുന്നു.
1: So if you're driving a conventional vehicle, say a small to medium SUV or a hatchback, you will get as much fuel efficiency out of 91 as you will 98. And of course 91 should be cheaper. But that's not to say that the 98 is bad for your vehicle. It simply wouldn't be harnessed in a way that a high performing vehicle would make the most or optimize that octane level.
0: ഇന്ധന ടാങ്കിന്റെ അടപ്പിലോ വാഹനത്തിന്റെ മാനുവലിലോ നിർമ്മാതാക്കൾ ശുപാർശ ചെയ്യുന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കുക, തെറ്റായ ഇന്ധനം ഉപയോഗിക്കുന്നത് ഇന്ധനക്ഷമത കുറയാനും പ്രവർത്തന ചെലവ് വർദ്ധിക്കാനും ദീർഘകാല ഉപയോഗത്തിൽ എഞ്ചിന് കേടുപാടുകൾ വരുവാനും കാരണമാകും.
1: But if you do use the incorrect petrol type, this can affect not only your fuel efficiency and how far you can go with your vehicle, but also running costs and over time wear and tear and damage to your engine.
0: ഡീസൽ വാഹനത്തിൽ പെട്രോളോ പെട്രോൾ വാഹനത്തിൽ ഡീസലോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഇത് ഗുരുതരമായ എഞ്ചിൻ തകരാറുകൾക്ക് കാരണമാകും. ഇനി നിങ്ങളൊരു ഡീസൽ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വാഹനം ബയോഡീസലുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിർമ്മാതാക്കളിൽ നിന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഡീസൽ തന്നെ ഉപയോഗിക്കണം.
2: Adding a little bit of ethanol increases the octane rating, so for the same volume of fuel you actually get a bit more punch out of the car. The only downside to putting E10 in is that you tend to go through fuel a little bit faster, so you're going to notice about a 3% increase in the amount of fuel you consume per 100 kilometers you travel. But it has a cheaper price and those two things equilibrate out.
0: ഓസ്ട്രേലിയയിൽ ലഭ്യമാകുന്ന ഏറ്റവും സാധാരണമായ എത്തനോൾ പെട്രോൾ മിശ്രിതം E10 ആണ്. ഇതിൽ 10% എത്തനോൾ അടങ്ങിയിരിക്കുന്നു. ഇത് ചെടികളിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്നതാണ്. ഇത് 90% അൺലീഡഡ് പെട്രോളുമായി കലർത്തിയിരിക്കുന്നു. ഇതിൽ ഒക്ടെയ്ൻ കൂടുതലാണ്. അതുപയോഗിക്കുമ്പോൾ ഇന്ധന ഉപഭോഗം ഏകദേശം 3% വരെ കൂടുതലാകാം. E10 പെട്രോളിന്റെ കുറഞ്ഞ വിലയും അല്പം കൂടിയ ഇന്ധന ഉപഭോഗവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനാൽ E10 ഉപയോഗിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക നേട്ടമോ നഷ്ടമോ ഉണ്ടാകുന്നില്ലെന്ന് പ്രൊഫസർ അമാൻ വിശദീകരിക്കുന്നു.
2: A good rule of thumb is that anything made in the past 20 years or so is going to be compatible with E10. Another rule of thumb, if the car has a carburetor on it, it's probably not going to be compatible with E10.
0: നിങ്ങളുടെ വാഹനം E10 പെട്രോളിന് അനുയോജ്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങളുടെ നിർമ്മാതാവിന്റെ മാനുവൽ പരിശോധിക്കുകയോ അവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കുക. ഓസ്ട്രേലിയയിൽ ഇന്ധനങ്ങളുടെ ഗുണനിലവാരം സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ വിവിധ പെട്രോൾ സ്റ്റേഷനുകൾക്കിടയിൽ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല. വാഹന നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന ഇന്ധന ഗ്രേഡ് പാലിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയുള്ള പമ്പ് കണ്ടെത്തി ഇന്ധനം നിറയ്ക്കുന്നതാണ് വാഹന ഉടമകൾക്ക് മുന്നിലുള്ള ഏറ്റവും ഉചിതമായ മാർഗമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ലഭ്യമായ വിവിധയിനം ഇന്ധനങ്ങളും അത് ഏതൊക്കെ വാഹനങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുമാണ് ഫ്യുവൽ ഇൻ ഫോക്കസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓസ്ട്രേലിയൻ ജീവിതത്തിലെ അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ റിപ്പോർട്ടുകൾ മലയാളത്തിൽ അറിയുന്നതിനായി SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ മുടങ്ങാതെ കേൾക്കാവുന്നതാണ്. SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ SBS മലയാളം വെബ്സൈറ്റ് വഴിയോ SBS മലയാളം ഫേസ്ബുക്ക് പേജ് വഴിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഫ്യുവൽ ഇൻ ഫോക്കസ് പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിഫ ലോകകപ്പ് 2026 ആരംഭിക്കാൻ ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മാസം 11 വിശ്വ കിരീട നേട്ടത്തിനായുള്ള പന്തുരുണ്ട് തുടങ്ങും. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണുപോയിടത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ശക്തമായി തിരിച്ചുവരാൻ ടീമുകൾ തയ്യാറെടുക്കുമ്പോൾ പോരാട്ടങ്ങൾ തീപ്പാറുമെന്ന കാര്യം ഉറപ്പാണ്. അർജന്റീനയും ബ്രസീലും ഫ്രാൻസും ഇംഗ്ലണ്ടും സ്പെയിനുമെല്ലാം ലോകകപ്പ് കിരീടമെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് പന്ത് തട്ടുമ്പോൾ കിരീട നേട്ടം ആർക്കൊപ്പം എന്നതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ SBS മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്

ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അറിയുന്നതിനായി SBS മലയാളം വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാവുന്നതാണ്. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാൻ സമയമാവുകയാണ്.

ഭാവാർത്ഥം എന്ന ചിത്രത്തിൽ എസ് പി വെങ്കടേഷ് സംഗീതം നൽകി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എസ് ബി എസ് മലയാളത്തിന്റെ അടുത്ത ഒരു മണിക്കൂർ തത്സമയ പരിപാടി നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാവുന്നതാണ്. പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാർത്തകളുടെയും വിശേഷങ്ങളുടെയും പൂർണ്ണമായ റിപ്പോർട്ടിനായി എസ് ബി എസ് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യാം. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.